ആദ്യത്തിൻപൊരി ഒരൽപം മാത്രം തേരിച്ചാൽ മതി ലോകം കത്തും മിന്നലായി പാമ്പായി പിണയും കുറ്റത്തിൻ വഴി കടന്നേ പോണം സത്യത്തിൻ മാളം കണ്ടെത്താനായി കണ്ണു കൂർത്തേ പോണം.